0: അപവിശ്വാസകരും അഭിരഹസ്യ പ്രകാശകരുമാണ്.
1: സ്വാമി വാസ്യകുതുസേക സ്വാമി വാസ്യുതാനുസേക സ്വാമിനി ഉപവാസേ നവതവടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാൻസിഗേ മരണയത് ഉത്താനയത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുതകരമു. ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കറാന്നട്ട് അപ്പ സുദുസാൻ വശ്യൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ ശരീരേതത് ശ്രീ രുധിരേതത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയ്ത സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ സുധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ത് സകല പൂജക പിരിസദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺ വന്നിട്ട് സലസ്സുനു മാനവ. ഉത്താനിയ ബലാപുരത്തെത്തുവ മീഗിയ അപ്പകെ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ത് സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത് മാനവ് അപ്പസ്യാലന്ത് ദയനുക്കം പാക്കല മാനവ് ഭാഗ്യവത് ദേമാതാവന കനിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഒബഗേ കമത്തേറ്റു കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട സുദുസാൻ കല മാനവ് തവത ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ് ഉൻമഹാൻസി മകിന്ദ ഉൻമാൻസേ സമഗത ഉൻമാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെക്വഡവാസന്നാ ഊ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ